ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ കൃത്യ 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാർഷി മീറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു നല്ലൊരു പ്രഭാതം, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നൊരു മൊമെൻ്റ് ആയിരിക്കും. സോ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആർ യു ഓക്കെ? നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഹാപ്പി ആണോ എന്നാണ്. ഇങ്ങനൊരു ചോദ്യം നമ്മളോട് നമ്മൾ തന്നെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ഓക്കെ അല്ലായിരിക്കാം, പക്ഷേ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, അതൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ കിട്ടുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. പക്ഷേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്നതും കുറച്ചും കൂടെ നല്ല നല്ല കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് അത്ര പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്ന് പോലും നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ മനസ്സിങ്ങനെ മരവിച്ച അവസ്ഥ വന്നിട്ടുണ്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഇഷ്ടമാതിരി തവണ വന്നിട്ടുണ്ടെന്ന്. കാര്യം എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. നമുക്കൊരു പ്രശ്നമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആ വ്യക്തിനെ അവോയ്ഡ് ചെയ്യുക, ആ ഒരു വ്യക്തിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യുക. പക്ഷേ ഇത് രണ്ടും കൂടെ കിടന്ന് നമ്മളിങ്ങനെ സപ്രസ് ചെയ്യുന്നൊരു അവസ്ഥയിൽ നമ്മൾ ശരിക്കും ഭയങ്കര സൈലൻ്റ് ആയി പോകും കേട്ടോ. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആരോടും ഒന്നും പറയാതെ എല്ലാം ഇങ്ങനെ മിണ്ടാതെ നിന്നിങ്ങനെ കേട്ട് കേട്ട് കേട്ട് എപ്പോഴാണ് നമുക്ക് തന്നെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ആയിട്ടുള്ള ആർഷ്യ മിറയിലേക്ക് ഒന്ന് DM ചെയ്യാൻ മറക്കരുത്. എന്നോട് ചോദിച്ചാൽ ഞാനും പറയും ഇഷ്ടമായ തവണ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മൗനം വിധ്വാനം ഉഷ്ണം എന്നുള്ളൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ശരിക്കും ചില സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഫിലിം ആക്ട്രസ് മഹിമ നമ്പ്യാർ പറയുന്ന പോലെ, എൻ്റെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി പലപ്പോഴും ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും പീസ് ഓഫ് മൈൻഡിന് വേണ്ടി മിണ്ടാതിരിക്കുന്നവരായിരിക്കില്ലേ? സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ SMS ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, സച്ചിൻ തെന്തുൽക്കറിൻ്റെ ബാല്യകാല കോച്ച് ആരായിരുന്നു? ഐ റിപ്പീറ്റ്, സച്ചിൻ തെന്തുൽക്കറിൻ്റെ ബാല്യകാല കോച്ച് ആരായിരുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ കുട്ടിയുടെ പേര് സ്നേഹ എന്നാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിയാണ്. സോണിയുടെ ഡിയറസ്റ്റ് കസിൻ്റെ പേരാണ് കേട്ടോ സ്നേഹ. സോ സ്നേഹ, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം കേട്ടോ. വൺസ് എഗൈൻ സ്നേഹ, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിൻ്റെ പേരിലും ഒന്നും കൂടെ ബർത്ത്ഡേയുടെ എല്ലാവിധ ആശംസകളും. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, 10-ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല കുട്ടികളുടെയും മനസ്സിലൊരു ചെറിയ ടെൻഷൻ വരാറില്ലേ? ശരിയല്ലേ? ഇവൻ ഞാൻ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാന്ന് എഴുത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തേത്, എനിക്ക് മാത്രമുള്ള ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. എല്ലാ കുട്ടികൾക്കും ഇതേ സംഭവം തന്നെയാണ് കേട്ടോ. എത്ര മാർക്ക് കിട്ടും, എങ്ങനെയായിരിക്കും പരീക്ഷ, പാസ്സാകാൻ എത്ര മാർക്ക് വേണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്നാൽ പരീക്ഷ എന്നാൽ പുസ്തകത്തിൽ പഠിച്ചതെല്ലാം പേപ്പറിൽ എഴുതുക മാത്രമല്ല, നമ്മുടെ അറിവും കഴിവും വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. CBSE 10-ാം ക്ലാസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മൂല്യനിർണയ രീതികളും പാസ്സാകാനായിട്ടുള്ള മാനദണ്ഡങ്ങളുമാണ് ഇന്നിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തിയറി പരീക്ഷയും ഇന്റേണൽ അസസ്മെന്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പഠനത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് മാത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ കഴിവ് അളക്കാനായിട്ടുള്ള ഏക മാനദണ്ഡം? ഒരിക്കലല്ല അല്ലേ. പഠനത്തിലെ തുടർച്ചയായിട്ടുള്ള പങ്കാളിത്തത്തിനും ക്ലാസ് റൂമിലെ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. CBSE 10th ക്ലാസ് മൂല്യനിർണയത്തിൽ തിയറി പരീക്ഷയ്ക്കൊപ്പം ഇന്റേണൽ അസസ്മെന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ചിന്ത മാറ്റിവെക്കണം കേട്ടോ. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, സംശയങ്ങൾ അധ്യാപകരോട് ചോദിച്ച് തീർക്കുക, ക്ലാസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക, ഇതെല്ലാം പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കും. മാർക്കിനൊപ്പം അറിവും ആത്മവിശ്വാസവും നേടുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ. ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. 33% മാർക്ക്. 10-ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കണക്കാണിത്. എന്നാൽ ഈ മാർക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൃത്യമായി അറിയാമോ? CBSE 10-ാം ക്ലാസ് പരീക്ഷയിൽ വിജയിക്കാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. തിയറി പരീക്ഷയിലെയും ഇന്റേണൽ അസസ്മെൻറ്റിലെയും മാർക്കുകൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നതും ഓരോ വിഷയത്തിലുമുള്ള നിലവിലെ പരീക്ഷാ നിർദ്ദേശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പാസ്സാകാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് ലക്ഷ്യമാക്കി മാത്രം പഠിക്കാതെ ഓരോ വിഷയവും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം മാർക്ക് ഒരു പരീക്ഷയുടെ ഫലമാണ്, പക്ഷെ അറിവ് ജീവിതകാലം മുഴുവനും കൂടെയുള്ള സമ്പത്താണ് കേട്ടോ. പരീക്ഷയെ പേടിക്കാതെ കൃത്യമായ തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോകാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരിക, പുസ്തകം തുറക്കുമ്പോൾ തന്നെ ടെൻഷൻ വരിക, പരീക്ഷ അടുത്തെത്തുമ്പോൾ എന്തൊക്കെയോ മറന്നു പോകുന്നത് പോലെ തോന്നുക, ഇതൊക്കെ അനുഭവിക്കാത്ത വിദ്യാർത്ഥികൾ കുറവായിരിക്കും അല്ലേ? 10th class എന്നത് വിദ്യാർത്ഥികളുടെ പഠന ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഘട്ടമാണോ? അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ മാർക്കിനൊപ്പം കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് നൽകണം. പഠനത്തിനിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അധ്യാപകരോടും മാതാപിതാക്കളോടും തുറന്നു പറയുക. മക്കൾക്ക് മാർക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നും മാതാപിതാക്കൾ അന്വേഷിക്കണം കേട്ടോ. ഓർക്കൂ, ഒരു പരീക്ഷയിലെ മാർക്ക് കൊണ്ട് മാത്രം ഒരാളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, പരീക്ഷയെ ആഘോഷമാക്കാൻ പഠിക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ പറ്റാരും അല്ല. മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന് പിന്നിൽ പലരുടെയും പരിശ്രമം ഉണ്ട് കേട്ടോ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അധ്യാപകർ. പുസ്തകത്തിലെ പാഠങ്ങൾ പഠിക്കുക എന്നതിലുപരി ജീവിതത്തിലെ പല കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവരും അവർ തന്നെയാണ്. CBSE 10th ക്ലാസ് പോലുള്ള പ്രധാന പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ കൃത്യമായി നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ് കേട്ടോ. ഇന്റേണൽ അസസ്മെന്റുകൾ, ക്ലാസ് പ്രവർത്തനങ്ങൾ, തുടർച്ചയായ പഠനം എന്നിവയിലൂടെ കുട്ടികളുടെ അറിവും കഴിവും വികസിപ്പിക്കാൻ അവർ സഹായിക്കും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുട്ടികളെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ. ചോദ്യം ചോദിക്കുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണമല്ല, കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹത്തിന്റെ അടയാളമാണ്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറിയാണ് ഇവിടെ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ CBSE 10-ാം ക്ലാസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മൂല്യനിർണയ രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ. പരീക്ഷാ രീതികളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായി CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളും സ്കൂളുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. മാത്രമല്ല മാർക്ക് നേടുക എന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നത്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും സ്വപ്നങ്ങളും ഉണ്ട്, അതിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ലിസ്ണേഴ്സ്, പരീക്ഷയെ ഒരു പേടിയായി കാണാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരമായി ഒന്ന് കണ്ടുവെക്കൂ. കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ ആത്മവിശ്വാസവും കൈമുതലാക്കൂ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
1: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യം മേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാല്യകാല കോച്ച് ആരായിരുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാല്യകാല കോച്ച് ആരായിരുന്നു? അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യം മീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിരുന്നത്. സോ തൽക്കാലത്തേക്ക് നമ്മുടെ പീടിക ക്ലോസ് ചെയ്ത് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്ടോ. പോകുന്നതിന് മുൻപ് വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ. ശരിക്കും ആരെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് സഹായമൊക്കെ ചെയ്യുമെന്നുള്ള വിചാരത്തിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ അങ്ങനെ നമുക്കൊരു പ്രസൻസോ ഒരു സഹായമോ അല്ലെങ്കിൽ നല്ലൊരു വാക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലാത്തൊരു സാഹചര്യത്തിലും നമ്മൾ റിക്കവർ ചെയ്ത് പോകണം. ഒന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന കാര്യത്തിനൊക്കെ ഭയങ്കര മധുരം ഉണ്ടാവും. അപ്പോൾ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ, സീ യു.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാര

0: ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636 34 1454 8921 527372.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ജാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ കുറെ സ്കൂൾ കുട്ടികളെ കണ്ടു, വേഗം തൂക്കി നിൽക്കുന്നത്. അത് കണ്ടപ്പോ തൊട്ട് ഞാൻ എന്റെ കുട്ടിക്കാലം ഒന്ന് ആലോചിക്കുകയായിരുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, ഒരു സ്കൂൾ ബെല്ല്, ഇടവേളയ്ക്ക് ശേഷം ഫ്രണ്ട്സിനൊപ്പം ഓടുന്നത്, പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ യൂണിഫോം മാറ്റി നേരെ കളിക്കാനായിട്ട് പോകുന്നത്, സൺഡേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകി എഴുന്നേൽക്കുന്നത്, ശരിക്കും അന്നാലോചിക്കുമ്പോൾ വലിയ സംഭവങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്നതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വലുതായി കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കാലം നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നത്, കാരണം അന്ന് നമ്മൾ ആ നിമിഷങ്ങളിലായിരുന്നല്ലേ ജീവിച്ചിരുന്നത്. നാളെ എന്താകും, കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു എന്നൊക്കെ ആലോചിച്ച് അത്ര സമയം കളയാറില്ല. സ്കൂൾ കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞു, വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളി, രാത്രി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കിടന്നുറങ്ങാം. എന്നാൽ ഇന്നോ ഒരു ദിവസം തീരുമ്പോഴേക്കും നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ജോലി ആയിരിക്കാം, പഠനം, റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിലുണ്ടാകല്ലേ. അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ കുട്ടിക്കാലത്തെ സിമ്പിൾ ലൈഫ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്. അന്ന് നമ്മൾക്കൊരു ചെറിയ സന്തോഷം മതിയായിരുന്നു അല്ലേ, ഒരു ഐസ്ക്രീം, ഒരു പുതിയ പെൻസിൽ ബോക്സ്, പിന്നെ ഫ്രണ്ട്സിനൊപ്പമുള്ള ഗെയിംസ്, അത്രയും മതിയൊരു ദിവസം കംപ്ലീറ്റ് ആകാനായിട്ട്. ഇന്ന് അതേ സന്തോഷം കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ മിസ് ചെയ്യുന്നത് ശരിക്കും ആ പഴയ കാലത്തെയാണോ അതോ അന്നുണ്ടായിരുന്ന ആ കെയർ ഫ്രീ ഫീലിങ്ങിനെയാണ്? ഒരുപക്ഷെ രണ്ടും ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ഈ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയില്ലെങ്കിലും അന്നത്തെ പോലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഹാപ്പിനെസ് എന്നത് വലിയ അച്ചീവ്മെന്റ്സിലല്ല, വൈകുന്നേരം ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് ഒരു ചായ കുടിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, അതെന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഹാപ്പിനെസ് കുറച്ചും കൂടി ഒന്ന് ഇരട്ടി മധുരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നുണ്ട്. You guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജാ ജാനകി.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ആരുടെയെങ്കിലൊക്കെ ആൻസർ സ്കൂൾ ഡേയ്സ് ആയിരിക്കുള്ളൂ. ചിലർക്ക് കൂട്ടുകാരോടൊപ്പമുള്ള കളികള്, ചിലർക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന സ്നാക്സ്, ചിലർക്ക് വെക്കേഷൻ സമയത്ത് കസിൻസ് ആയിട്ട് ഒത്തുകൂടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ വളർന്നിട്ട് മിസ് ചെയ്യുന്നത് പലപ്പോഴും വലിയ സംഭവങ്ങളല്ല, ചെറിയ റൊട്ടീൻസ് ആണല്ലേ. രാവിലെ അമ്മ എഴുന്നേൽപ്പിക്കുന്നത്, സ്കൂൾ ബാഗ് എടുത്ത് ഇറങ്ങുന്നത്, ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം വീട്ടിലേക്ക് നടക്കുന്നത്, വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഇരിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് വരാനായിട്ട് കാത്തിരിക്കുന്നത്, അന്ന് ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ചില റൊട്ടീൻസ് മാറില്ലേ, ആളുകൾ മാറും, ചിലർ ദൂരെയായിരിക്കും, ചിലർ ബിസി ആകും, നമ്മളും പതിയെ പുതിയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, അന്ന് ഓർഡിനറി ആയി തോന്നിയ ചില മൊമെന്റ്സ് ആക്ച്വലി നമ്മുടെ ലൈഫിലെ പ്രീഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പഴയൊരു കാർട്ടൂൺ പാട്ട് കേട്ടാലോ, സ്കൂൾ യൂണിഫോം പോലൊരു ഡ്രസ്സ് കണ്ടാലോ, അല്ലെങ്കിൽ പഴയൊരു സ്മെല്ല് കിട്ടിയാലോ പെട്ടെന്ന് നമ്മളുടെ ഒരു കുട്ടിക്കാലം ഓർമ്മയിൽ വരുമല്ലേ. കാരണം ഈ മെമ്മറീസിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ മറന്നെന്ന് കരുതിയ പല കാര്യങ്ങളും ചെറിയ സ്മെല്ല്, സൗണ്ട്, പ്ലേസ് എന്തെങ്കിലും ട്രിഗർ ആയാൽ തിരികെ വരുമല്ലേ. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാട്ട് കേൾക്കുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പഴയൊരു വീട്ടിലെ ഓർമ്മ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നമ്മൾ വളർന്നപ്പോൾ നഷ്ടപ്പെട്ടത് കുട്ടിക്കാലം മാത്രമായിരിക്കില്ല, അന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ചെറിയ സന്തോഷങ്ങളാണല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ലൈഫിലുള്ള ചെറിയ മൊമെന്റ്സിനെ എൻജോയ് ചെയ്യുക. കാരണം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ഈ ചെറിയ കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും, അതും നമ്മുടെ മെമ്മറീസ് ആയി മാറില്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ തുമ്പീവാ തുമ്പക്കുടത്തിൻ ആ ഒരു പാട്ട് പ്ലേ ആയത്. സോ എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ ആ ഒരു പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി.
1: He's young. King Khan. Yo, honey singer.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരാജാചാ നഗി. യെസ് അങ്ങനെ ആ ഒരു സമയമായിരിക്കാണ് പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാ ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ യെസ് മാ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? യെസ്, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072780909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ ഈ സിനിമ വിശേഷങ്ങളിൽ പറയുന്ന സിനിമ പ്രണയത്തെ കുറിച്ചാണ്. ഈ പ്രണയത്തിന് മുന്നിൽ ഒരു കണ്ടീഷൻ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം മാത്രം നീ ചെയ്യണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? അങ്ങനെ ഒരു അൺയൂഷ്വൽ കണ്ടീഷനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ലവ് സ്റ്റോറിയാണ് 2026 പുറത്തിറങ്ങിയ രാം ആൻഡ് ലീല. ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെയാണ് രാമന്റെ ലീലയുടെയും കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്നാലും കഥയിലേക്ക് വരുമ്പോൾ, നമ്മുടെ രാമന്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം, വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ ഏജ് കൂടിയോണ്ട് തന്നെ പല കാര്യങ്ങൾ കൊണ്ടും ആള് വിചാരിച്ച പോലെ അത് നടക്കാതെ വരാണ്. അപ്പോഴാണ് ലീല അയാളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇവരുടെ ലൈഫിൽ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ലീല രാമനോടൊരു പ്രത്യേക കണ്ടീഷനാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൈകുന്നേരം 6 മണിക്ക് ശേഷം തന്നെ കാണാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരില്ലേ? 6 മണിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ലീല എന്തിനാണ് ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചത്? അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതിപ്പോൾ പറഞ്ഞ സിനിമയുടെ പ്രധാന കൗതുകം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മുടെ റാം ആൻഡ് ലീല ഒരു സാധാരണ ബോയ് മീറ്റ്സ് ഗേൾസ് ലവ് സ്റ്റോറി അല്ല. റൊമാൻസിനൊപ്പം കോമഡിയും ഫാന്റസി എലമെന്റ്സും പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചില അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷനും ഈ ഒരു സിനിമയിലുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രഷൻ, പിന്നീട് ആ വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ എല്ലാ സൈഡും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുമ്പോൾ, എങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് റാം ആൻഡ് ലീലയുടെ കഥ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് കൂളാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ.
1: ഒരു റിലേഷൻഷിപ്പിൽ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? അവരുടെ സ്വഭാവം, സംസാരിക്കുന്ന രീതി, നമ്മളോട് പെരുമാറുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പക്ഷേ ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാക്കിയിരുന്ന ഒരു ഇമേജിനും ആ വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് എന്നതിനും ചെറിയൊരു വ്യത്യാസം വന്ന ആ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് റാം ആൻഡ് ലീല കുറച്ച് ഡിഫറെന്റ് ആയ രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ റാമിന്റെ ജീവിതത്തിലേക്ക് ലീല വരുന്നതോടെയാണ് കഥയിൽ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെയാണെന്ന് തോന്നിയെങ്കിലും ലീല മുന്നോട്ട് വെക്കുന്ന ചില കണ്ടീഷൻസ്, പിന്നീട് റാമു മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുമാണ് കൃതിയെ മറ്റൊരു ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുക മാത്രമാണോ, അതോ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അറിഞ്ഞാലും അത് ഈ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ കഴിയുന്നതാണോ? റാം ആൻഡ് ലീല ഈ ഐഡിയയെ വളരെ സീരിയസ് ആയിട്ടല്ല, കോമഡിയും ഫാന്റസിയും ചേർത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് റാമിനെ ലീലയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഈ ഒരു സിനിമയിൽ ഹ്യൂമറിനുള്ള സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയുടെ കോറിൽ റൊമാൻസ് ഉണ്ടെങ്കിലും അതിനൊപ്പം ആക്സെപ്റ്റൻസ്, ഐഡന്റിറ്റി, എക്സ്പെക്ടേഷൻസ് അതൊക്കെ കയറി വരുന്നുണ്ടല്ലേ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു പെർഫെക്റ്റ് പിക്ചർ ഉണ്ടാകാറുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ആരും നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. ആ ഡിഫറൻസ് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ലെയർ. പിന്നെ റാം ആൻഡ് ലീലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാര്യങ്ങളൊക്കെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഡ്രാമ പോലെ പറയുന്നില്ല എന്നതാണ്. സിറ്റുവേഷനിൽ കോമഡിയും അൺഎക്സ്പെക്ടഡ് മൊമെന്റ്സും ഉപയോഗിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു റൊമാൻസ് മാത്രമല്ല, ലവിന്റെ കൂടെ ആക്സെപ്റ്റൻസും അതിനിടയിലെ കൺഫ്യൂഷൻസിന്റെ കൂടെ കോമഡിയും ചേർന്നൊരു കഥയാണ് റാം ആൻഡ് ലീല. പക്ഷേ ഈ സിനിമയുടെ പിന്നിലെ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കേട്ടാൽ ഓ ഇതായിരുന്നോ എന്നൊക്കെ തോന്നും. അതെന്തൊക്കെയാണ് എന്നല്ലേ, ഇതൊക്കെ പറയും അതിന് മുൻപായി ഈ കഥകൾക്കിടയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

ഞാനെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി. ഒരു സിനിമയുടെ പേര് റിലീസിന് തൊട്ട് മുൻപ് മാറിയാൽ അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ? രാം ആൻഡ് ലീലയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിനിമ ആദ്യം അനൗൺസ് ചെയ്തത് രാം ഇൻ ലീല എന്ന പേരിലായിരുന്നു. പക്ഷേ റിലീസിന് വെറും രണ്ട് ദിവസം മുൻപ് സെൻസർ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയ സമയത്താണ് ടൈറ്റില് മാറ്റി രാം ആൻഡ് ലീല എന്നാക്കിയത്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? രാം ആൻഡ് ലീല ഒരു ഡെബ്യൂട്ട് കോമ്പിനേഷൻ കൂടിയാണ്. അതായത് ഒരു പുതിയ സംവിധായകനും ഒരു പുതിയ ആക്ട്രസും പ്രധാനമായി എത്തുന്ന ഒരു സിനിമ. ഇനി സിനിമയുടെ പ്രമീസിലും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. രാമിനെ വിവാഹം കഴിക്കാൻ സ്യൂട്ടബിൾ പാർട്ട്ണറിനെ കണ്ടെത്താൻ കഴിയാതെ പല റിജക്ഷൻസുകളും നേരിടേണ്ടി വരുന്നുണ്ടല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ജേർണിയിൽ ലീലയെ കാണുന്നത്. ഇരുവരും തമ്മിൽ ഇഷ്ടം തുടങ്ങുന്നുണ്ട്. പക്ഷേ ലീലയുടെ ഒരു കണ്ടീഷനാണ് കഥയെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം എന്താണ് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നാണ് സിനിമയുടെ മിസ്റ്ററി തുടങ്ങുന്നത്. പക്ഷേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം സിനിമയുടെ പ്രധാന ട്വിസ്റ്റ് ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലർ കണ്ടവർക്ക് പോലും സിനിമ കാണുമ്പോൾ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാകുന്ന രീതിയിലാണ് മേക്കേഴ്സ് കഥ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പ്രിഡിക്ട് ചെയ്യാനേ പറ്റിയിരുന്നില്ല. പിന്നീട് പുറത്ത് വന്ന വിവരങ്ങൾ പ്രകാരം റൊമാൻസിൽ നിന്ന് കഥ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആംഗിളിലേക്കാണ് മാറിയത്. അപ്പോൾ ടൈറ്റിലിന് ചേഞ്ച്, ഡെബ്യൂട്ട് ഡിറക്ടർ, ഡെബ്യൂട്ട് ആക്ട്രസ്, പിന്നെ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്ത പ്രധാന ട്വിസ്റ്റ്, രാം ആൻഡ് ലീലയുടെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഒരുപാടാണ് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിനു മുൻപായി ഈ ഒരു യാത്രയിൽ കേൾക്കാമൊപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: അപ്പോൾ രാമൻ ലീലയെ കുറിച്ച് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്ന് ചുരുക്കി നമുക്ക് നോക്കാല്ലേ, ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെ തുടങ്ങുന്ന ഒരു കഥ, പക്ഷെ അതിനിടയിൽ വരുന്ന ഒരു അൺയൂഷ്വൽ കണ്ടീഷൻ, അതിന് പിന്നിലെ മിസ്റ്ററി, പിന്നെ റൊമാൻസിനൊപ്പം കോമഡിയും ഫാന്റസി എലവൻസും കൂടി ചേരുമ്പോഴാണ് രാമൻ ലീല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയി മാറുന്നത്. പക്ഷേ ഇതിനേക്കാൾ പ്രധാനമായി സിനിമയുടെ കഥയെ കുറിച്ച് അധികം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ട്രെയിലർ പോലും റിവീൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. റൊമാൻസ് എന്ന് കരുതി തുടങ്ങുന്ന കഥ പിന്നീട് മറ്റൊരു ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ലവ് മാത്രം മതിയോ? ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്രൂത്ത് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം അതുപോലെ തന്നെ തുടരുമ്പോൾ രാമൻ ലീല അതിനൊരു സിനിമാറ്റിക് ആൻസർ നൽകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും അതിനൊപ്പം കുറച്ച് കോമഡിയും ഫാന്റസിയും അൺഎക്സ്പെക്റ്റഡ് ടേൺസ് ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു 2026 റിലീസായ തമിഴ് മൂവിയാണ് റാം ആൻഡ് ലീല. കഥയിലെ പ്രധാന സർപ്രൈസ് ഇവിടെ പറഞ്ഞ് സ്പോയിൽ ചെയ്തിട്ടില്ല, അത് സിനിമ കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഇതായിരുന്നു റാം ആൻഡ് ലീല, പ്രണയത്തിൽ നിന്ന് തുടങ്ങുന്ന, പക്ഷേ പ്രണയത്തിൽ മാത്രം ഒതുങ്ങാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കഥ. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് വ്യൂഡ് ഫ്ലഡ്ല പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി. ഒരു യാത്ര നമ്മളൊരു സ്ഥലത്തേക്ക് മാത്രമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചില യാത്രകൾ അങ്ങനെയല്ലേ, നമ്മൾ പുറപ്പെട്ടത് ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും, പക്ഷേ തിരികെ എത്തുമ്പോഴേക്കും നമ്മളെ തന്നെ കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ടാകും. അങ്ങനൊരു യാത്രയുടെ കഥയാണ് 2026 പുറത്തിറങ്ങിയ ഇരുമുടി. രവി തേജയെ ഒരു വ്യത്യസ്തമായ കഥാപാത്രത്തിലാണ് ഈ ഒരു സിനിമയിൽ കാണുന്നത്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് കഥയിലെ മെയിൻ ആയിട്ട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വിശ്വാസവും കഴിഞ്ഞ കാലത്തെ ചില പ്രശ്നങ്ങളും ഒരു തീർത്ഥയാത്രയും കഥയിലേക്ക് എത്തുന്നുണ്ടല്ലേ. പക്ഷേ ഈ യാത്ര തുടങ്ങുന്നത് ഒരു വലിയ സംഭവത്തിൽ നിന്നല്ല, ഒരു ചെറിയ പെൺകുട്ടിയുടെ ആഗ്രഹത്തിൽ നിന്നാണ്. അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അച്ഛനെടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം അയാളുടെ ജീവിതത്തെ തന്നെ മറ്റൊരു വഴിയിലേക്കാണല്ലേ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഇരുമുടിയെ പതിയെ ഒരു ഇമോഷണൽ ജേണിയായി മാറ്റുന്നത്. പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ മാത്രല്ല, കഥ മുന്നോട്ട് പോകുമ്പോ ആക്ഷനും ത്രില്ലർ എലമെന്റ്സും കൂടി എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ പേര്, അതിനും ഒരു പ്രത്യേകതയുണ്ട്. അത് കണ്ടു കഴിയുമ്പോ എന്തുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് ആ ഒരു പേര് വന്നേ എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ചുരുക്കി പറയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഒരു യാത്രയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി. ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഒരാളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിയും. ഇരുമുടി കാണുമ്പോ ആദ്യം നമ്മളോട് കണക്ട് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ് തന്നെയാണ്. രവി തേജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ജീവിതം അത്ര പെർഫെക്റ്റ് അല്ല. കഴിഞ്ഞ കാലത്തെ ചില പ്രശ്നങ്ങളും തെറ്റുകളും അയാളുടെ ലൈഫിലുണ്ട്. പക്ഷെ മകളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അയാൾ വളരെ ഡിഫറെന്റ് ആണ്. മകളുടെ ഒരു ആഗ്രഹമാണ് അയാൾ ഒരു പുതിയ തീരുമാനത്തിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തീർത്ഥയാത്ര പോകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ മീനിങ് മാത്രമല്ല സിനിമ നൽകുന്നത്, അയാളുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് പോലെയാണല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, അതിനുശേഷം ഇനി എല്ലാം മാറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ. ഇരുമുടി ആ ചോദ്യത്തിന് ഒരു അച്ഛന്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. മകളുടെ കണ്ണിൽ അച്ഛൻ എങ്ങനെയായിരിക്കണം, സ്വന്തം പാസ്റ്റ് എങ്ങനെയായാലും മകളുടെ മുന്നിൽ ഒരു നല്ല അച്ഛനാകാൻ ഒരാൾക്ക് കഴിയുമോ, അതിനുവേണ്ടി സ്വന്തം ലൈഫിലെ ചില കാര്യങ്ങളെ നേരിടേണ്ടി വന്നാൽ അയാൾ എങ്ങനെ അതിന് തയ്യാറാകും. ഇതാണ് ഈ ഒരു സിനിമയുടെ ഇമോഷണൽ കോറ്. പക്ഷെ ഇരുമുടി ഇവിടെ തീരുന്നില്ല. ഈ ഫാദർ ഡോക്ടർ റിലേഷൻഷിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ, ക്രൈം, ത്രില്ലർ എലമെന്റ്സ് അതൊക്കെ ഈ ഒരു കഥയിൽ കടന്നു വരുന്നുണ്ട്. അതോടെ ഒരു സിമ്പിൾ ഇമോഷണൽ ജേർണി പതിയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. പിന്നെ വിശ്വാസത്തിനും സിനിമയിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു തീമും ഒക്കെ. പറയുമ്പോൾ ഡിവോഷൻ മാത്രമല്ല, ഒരു അച്ഛന്റെ സ്നേഹവും സ്വന്തം കഴിഞ്ഞ കാലത്തെ നേരിടാനുള്ള ഒരു ധൈര്യവും മാറാനുള്ള ഒരു അവസരം അതിനിടയിലെ വിശ്വാസം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തെ. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയാനായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നല്ലേ, ഇതൊക്കെ പറയാം. അതിന് മുൻപായി കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഇരുമുടി
1: സിനിമയെ കുറിച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ ഒരു കഥയുടെ തുടക്കം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ

കൂടി വരുന്നുണ്ട്. അതോടെ തുടക്കത്തിൽ സിമ്പിളായി തോന്നുന്ന കഥ പതിയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാണ്. പിന്നെ നമ്മുടെ രവി തേജയുടെ കഥാപാത്രത്തിനൊപ്പം ബേബി നക്ഷത്രം അവതരിപ്പിച്ച മകളുടെ കഥാപാത്രത്തിനും കഥയിലെ പ്രധാന സ്ഥാനമുണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ടാണ് സിനിമയുടെ ഇമോഷണൽ സൈഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, ചിലപ്പോൾ ജീവിതം നമ്മളെ മാറ്റുന്നത് വലിയ സംഭവങ്ങളിലല്ലേ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ ആഗ്രഹമായിരിക്കും, അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ കഥയാണ് ഇരുമുടി. കഥയുടെ പ്രധാന ടേണിംഗ് പോയിന്റ്സ് ഇവിടെ പറയുന്നില്ല, കാരണം ഈ യാത്രയുടെ യഥാർത്ഥ ഇമോഷനും മിസ്റ്ററിയും സിനിമ കണ്ടു തന്നെ അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് 2026 റിലീസായ ഇരുമുടി സിനിമയിൽ പറയുന്നത്. കൂടുതൽ കണ്ടു തന്നെ അറിയണം. കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കരുത് കേട്ടോ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജാജാദഗീ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി. യെസ് അങ്ങനെ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി അഗൈൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒന്നും കൊട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? യെസ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാട് അങ്ങനെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ദേ 4 മണിയാകാൻ റൈറ്റ് ഉണ്ട്. ഒരു കുട്ടി ബ്രേക്കൊക്കെ എടുക്കേണ്ട സമയം വായില്ലേ. ഈ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ 4 മണിയായപ്പോൾ പണ്ടൊക്കെ ഈ 4 മണിയാകാനായിട്ട് കാത്തിരുന്ന ആ ഒരു സമയം. പക്ഷേ കാലം മാറി ഇപ്പോൾ നോക്കി ഈ 4 മണി ആകരുതെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സമയം വലിയ കാര്യമായിരിക്കുള്ളൂ അല്ലേ. പക്ഷെ നേരെ തിരിച്ച് നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും തീരണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ എപ്പോഴും പറയുന്നത് പോലെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് നമ്മൾ വേണം കാര്യങ്ങള് ഓരോന്നും ചെയ്യാനായിട്ട്. ഇപ്പൊ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, പക്ഷേ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ വേസ്റ്റ് ചെയ്ത ടൈം ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാകാം. സോ എപ്പോഴും പറയുന്നത് പോലെ ടൈം വേണ്ടുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്സ്. ഏതായാലും ഇവിടെ ഈ സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ടറ്റാ ബൈ ബൈ പറയുകയാണ്. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല, ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം അതായത് നാളെ കൃത്യസമയത്ത് കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ടറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM கேட்டறிஞர் கூட்டுக்கூடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ശക്തി വേലേ പാട്ടപ്പാടേ തുള്ളി വന്നേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.